ഉറങ്ങുക ചെയ്ത് നികാരി നിരത് ഗഗ്രമ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ പദ